0: is now open in the Palace City, Mysuru. Come and witness the state-of-the-art showroom and service center for passenger, electric cars and commercial vehicles. Visit Anand Cars for a best-in-class sales and service experience in Mysuru.
1: Akashavani, Madikeri. Suddhi Samachara. Prayojakaru.
2: Advait Hyundai, State of Art Facility Irva Showroom Hagu Service Center, Madikeri, Gonikoppa Hagu Kushalnagaradalli. Best offer Hagu Excellent Service Kagi. Nimma Hattirada Advait Hyundai ge bheti kodi. Test Drive Hagu Service Booking Kagi call Madi 9606076450.
3: നാടര മാജനക്ക് സ്വതന്ത്ര നല്ല മെമ്പയുണ്ട് ഇന്ത്യത്ര സുദ്ധി സമാചാര ഓതിയുള്ള മാച്ചിമട ഹർഷ ദേവയ്യ ജില്ലാടത്ര ആദ്യ നില 9 സ്വതന്ത്ര നാളിന് ഇന്ന് മടിക്കേരി കോട്ടയപ്പറമ്പിൽ കഴിച്ചുണ്ട് ശാസക ഡോക്ടർ മന്ത്രഗൌഡ അതിന്റെ കൊറവുകാരിക്കൽ നടന്നുള്ള കാര്യക്രമത്ത് ജില്ലാ ഉസ്തുവാരി സചിവ നരേന്ദ്രസ്വാമി ഓജ പാരച്ചിട്ടത് അന്താരാഷ്ട്രീയ യുവനാളുടെ മാരിപ്പത്ത് ജില്ലാ ആരോഗ്യപഞ്ഞ കുടുംബ കല്യാണ ഇലാഖ പിഞ്ഞ ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ ഘടകത്ര കൂടുകൂട്ടത്ത് യുവജനരല്ലി എച്ച് ഐ വി എയ്ഡ്സ് മീത് അരുവിക്കൊടുപ്പ കാര്യക്രമ മടിക്കേരി സർക്കാരി പൊമ്മക്കട ഒന്നേ ദർജെ കോളേജിൽ നടന്നത് കാര്യക്രമത്തിന് ഉദ്ഘാടനം മാറ്റി തക്ക പറന്ന് കൊടുകു ജില്ലാ എയ്ഡ്സ് നിയന്ത്രണാധികാരി ഡോക്ടർ സനത് കുമാർ എച്ച് ഐ വി എയ്ഡ്സ് പൊവാന തടുപ്പല്ലി അതിന് മീത് അരുവിക്ക പിഞ്ഞ ജവാബ്ദാരി ഉള്ള ആരോഗ്യ നടപ്പുറ മഹത്വത്തിന് അരിച്ചിട്ടത് കോളേജിലെ പ്രിൻസിപ്പൽ വേണുഗോപാൽ അതിന്റെ കുറവുകാരിക്കൽ നടന്ന കാര്യക്രമത്തിൽ കൂടിയെടുത്തിന്റെ മുഖ്യപ്പെട്ടവ് തക്ക പറന്നിത്ത് എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധപ്പെട്ടനേക്ക സർക്കാരി ആസ്പത്രിയിൽ കിട്ടിയുള്ള സേവ പരീക്ഷ പിഞ്ഞ സമാലോചന സൗലഭ്യത്തിന് മീത മാഹിതി മാടിക്കൊടുത്തത് മുഖ്യമന്ത്രിയായിട്ട് അധികാരമെടുത്തുണ്ട് പിന്ന ഡി കെ ശിവകുമാർ ഇത് ആദ്യമായിട്ട് നാളെ ജില്ലക്ക് ബന്ധനുണ്ട് നാളെ പലക്ക 12 ഭാഗമണ്ഡല താവൂരുറ പക്കമുള്ള ഹെലിപാഡിക്ക് ബന്ധം ഒളിയ മുഖ്യമന്ത്രി ശ്രീ ബഗണ്ടേശ്വര തിരിക്കെ പിന്ന ശ്രീ തലക്കാവേരി തിരിക്കെ പോയിട്ട് ബയഞ്ച ഖാസഗി കാര്യക്രമത്തിൽ കൂടിയാടുവാന്ന് മുഖ്യമന്ത്രിയുടെ രാജകീയ കാര്യദർശിയുമാണ് ശാസക അജിക്കുട്ടി റപ്പൊന്നെണ്ണ അരിച്ചിട്ടിത് മുഖ്യമന്ത്രി ഭാഗമണ്ഡല പിന്നെ മടിക്കേരിക്ക് പോയിട്ടുള്ളത് കൊണ്ട് സുണ്ടിക്കൊപ്പത്ത് നാളെ നടപ്പിച്ചത്തെ മാമൂലുറണിക്ക് നടപ്പാന്ന് ശാസക ഡോക്ടർ മന്ത്രഗൌഡ് അരിച്ചിട്ടിത് ജനറലി പുസ്തക ഓതു അഭ്യാസത്തിന് ബൊൽത്തോ ഉദ്ദേശത്ത് കർണാടക കൊടവ സാഹിത്യ അക്കാദമി ചുരുമാടുന്ന കൊടവ പുസ്തക പത്തായ കാര്യക്രമത്തിന് അടിയിൽ 14 അരമേരി എസ് എം എസ് വിദ്യാപീഠത്ത് ഇതേ 14 തുറപ്പ അക്കാഡമിയുടെ അധ്യക്ഷ അജിനിക്കണ്ണ മഹേഷ് നാച്ചയുടെ കുറവ് കാരിക്കൽ അന്ന് പലക്ക 12 നടപ്പ കാര്യക്രമത്തിൽ അരമേരി കളഞ്ചേരി മഠത്ര ശാന്ത മല്ലികാർജ്ജുന സ്വാമിജി പത്തായത്തിന് തുറപ്പ ഭാരത സ്വതന്ത്ര ആയത്ത് ഉള്ളത് 9 തുമ്പ് നാണ്ട മാരിപ്പത്ത് യുണൈറ്റഡ് കൊടവ ഓർഗനൈസേഷൻ യുക്കോ പിഞ്ഞ മൂർണർ കൊടവ സമാജത്ര കൂടുകൂട്ടത്ത് നെപ്പുറ നളത്ത് മാഞ്ചത്ത മൊട്ടു എണ്ണുവ കൊടുകറ നേരന്ന സ്വതന്ത്ര പോരാട്ടകാരങ്ങളുടെ മീത വിശേഷ കാര്യക്രമത്തിന് മൂർനാട് കൊടവ സമാജത്ത് ഇന്ന് കയ്പ മൂർനാട് കൊടവ സമാജത്തെ അധ്യക്ഷ തേലപ്പണ്ണ സുബ്ബയ്യ അതിന്റെ കുറവ് കാരിക്കൽ നടപ്പ കാര്യക്രമത്തിൽ ഞങ്ങളുടെ ദേശ സ്വതന്ത്ര ആണ്ടുന്ന് പോരാടുന്ന ഞങ്ങളുടെ നാടര നേരന്ന സ്വതന്ത്ര പോരാട്ടകാരങ്ങളുടെ നേരന്ന ഇതിഹാസത്തിന് ഇന്ത്യത്ര പീളികക്ക് അരിച്ചിട്ട് അതിന്റെ ത്യാഗത്ത് നിന്നെത്തിയുണ്ട് അങ്ങക്ക് ഗൗരവം ഒപ്പിച്ചിടുക ഇന്ന് മജ്ജന 1 ഛായാചിത്ര പ്രദർശനത്തിൽ ഉദ്ഘാടകരുടെ മൂലക കാര്യക്രമക്ക് മൊഴിയിടുക ജില്ലാ ശാസകങ്ങ ജനപ്രതിനിധിയ യുക്കോ സംഘടന അധ്യക്ഷ കൊക്കലമട മഞ്ജു ചിണ്ണപ്പ് കുണനിക്ക് ഖനപ്പെട്ടവും കാര്യക്രമത്തിൽ കൂടിയാടുക സാമാജിക യോജനയുടെ അടിയിൽ ബാരബാര പെൻഷൻ പെടുന്നതിനുള്ള മടിക്കേരി താലൂക്ക് കടങ്ങുന്ന ഫലാനുഭവിയുടെ കൂട്ട് 2768 ജനള സംശയാസ്പദ പ്രകരണത്തിൽ ഗുരുത്തുമടിത്ത് തന്ത്രാംശത്ര മൂലക്ക് അതിന്റെ പെൻഷനെ നിപ്പിച്ചിട്ടിത്ത് നിന്നുപോകുന്ന പെൻഷൻറെ ഫലാനുഭവിയുടെ ദാഖലെന്ന പരിശീലനം നടത്തിയിട്ട് അർഹങ്ങൾക്ക് പെൻഷന് പുനോദയ ശുരുമാടുക്ക് ക്രമമെടുത്തവ ഇതിക്ക് പെൻഷൻ കിട്ടത്തേ ഉള്ളൂ തങ്ങളുടെ ആദായ ദൃഢീകരണ കാഗത ആധാർ കാർഡ് റേഷൻ കാർഡ് വയസ്സിലെ ദൃഢീകരണ കാഗത കൂടുന്നതിക്ക് അവശ്യ ദാഖലര സെറോക്സെന്ന് താലൂക്ക് കച്ചേരിയുടെ അടൽജി ജനസ്നേഹി കേന്ദ്രക്ക് ഇതേ 31 വളയെ ഒപ്പിച്ചിടുവാനേക്ക് മടിക്കേരി താലൂക്ക് തഹസീൽദാർ ശ്രീധർ അരിച്ചിട്ടിത്ത് കൊടവ ലാൻഡ് ഭൂരാജക്കെ സ്വായത്തത്തെ കൂടുന്നതിനേക്ക് സംവിധാന കൊത്തനയ്ക്ക് കൊടവക്ക് കിട്ടേണ്ട ഹക്കറ മീത് അരുവിക്ക് കൊടുപ്പ ഉദ്ദേശത്ത് കൊടവ നാഷണൽ കൌൺസിൽ മാലവ ചങ്ങോലര മൂലക ജനസമ്പർക്ക അഭിയാനക്ക് ഇതേ 14 പലക്ക 10:30 ബിറുനാടിൽ മൊഴിയിടുവാന്ന് കൌൺസിലറുടെ അധ്യക്ഷ നന്ദി നരവണ്ട നാച്ചപ്പ് അരിച്ചിട്ടിത് മടിക്കേരി കൊടവ സമചത്ര കാലത്ര മാസഭ നാളെ പലക്ക 10:30 സമചത്ര സഭാപാടിൽ അധ്യക്ഷ മൺവണ്ണ മുത്തപ്പ അതിന്റെ കുറവുകാരിക്കൽ നടപ്പ റേഷൻ കാർഡ് പറഞ്ഞിട്ടുള്ള അർഹങ്ക 5 ഇ കെ വൈ സി മാറിച്ചിട്ടത് കഡായിട്ടുണ്ട് ഇതെങ്ക് സംബന്ധപ്പെട്ട നിക്ക മാഹിതി തന്ന് സോമർപേട്ട താലൂക്ക് തഹസീൽദാർ കൃഷ്ണമൂർത്തി കെ വൈ സി മാറിച്ചിട്ടുണ്ട് 5 കഴിഞ്ഞവും സെപ്റ്റംബർ 30 വളയ ഇ കെ വൈ സിനെ കഡായിട്ട് മാറിച്ചിട്ടുണ്ട് അർഹങ്ങളുടെ പട്ടിന സംബന്ധപ്പെട്ട ന്യായബല അങ്കടിക്ക് ഇക്കാക്കലെ അയച്ചിത്ത് റേഷൻ കാർഡ് ഉള്ളവും തങ്ങളുടെ കുടുംബ സദസ്യങ്ങളുടെ കൂടെ ന്യായബല അങ്കടിക്ക് പോയിട്ട് ഇ കെ വൈ സി മാറിച്ചിട്ടോന്നേക്ക് അവ അരിച്ചിട്ടിത് ഭാരതീയ ഗ്രന്ഥാലയത്തിലെ പിതാമഹാന്ത് കേളിക്കുന്ന ഡോക്ടർ എസ് ആർ രംഗനാഥൻ അതിന്റെ പുട്ടുന്നാളുടെ മാരിപ്പത്ത് ഗോണിക്കൊപ്പ കാവേരി കോളേജിലെ ഗ്രന്ഥാലയ പിഞ്ഞ ഐ ക്യു എ സിയുടെ കൂടുകൂട്ടത്ത് ഗ്രന്ഥപാലകങ്ങളുടെ നാളിന് കഴിച്ചത് കാര്യക്രമത്തിലെ കുറവുകാരിക്ക വയസ്സിന്റെ തക്ക് പറഞ്ഞ് കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ മാളിട്ടിര കാവേരിയപ്പ് പുതിയ കാലക്കൊത്തനയ്ക്ക് ഗ്രന്ഥാലയക്ക് പുതിയ ഉറപ്പ് കൊടുത്ത് ഡോക്ടർ രംഗനാഥൻ അതിന്റെ നയപ്പ് ബല്യമട്ടത്തത് മാലവണ്ട ബതുക്കറ മൌല്യത്തിന് അതിമാടുവക്ക് ശിക്ഷണ ഓതുപിന് സാഹിത്യ ദുംബാമുഖ്യ ഓതുവാനുണ്ട് ജ്ഞാന ബൊളിവ ജ്ഞാന സമാജത്ത് ഉള്ള സവാൽ നിർപ്പിച്ചിടുവക്ക് ആത്മവിശ്വാസ പിഞ്ഞ സാമർഥ്യത്തിന് ബൊളുത്തുക ആനകൊണ്ട് മക്ക ഓതുവാന എക്കൊക്കു നിപ്പിച്ചിടത്തനേക്ക് കെമി തക്ക് കണ്ണിത്ത് തങ്ങളുടെ ബതുക്കുന്ന നന്ദാക്കുവക്ക് ഓതുവ അഭ്യാസം എച്ചുക്ക് സാകാരിയാപ്പെന്ന് മാഹിതി കൊടുത്തത് മുഖ്യബന്ധുവായിട്ട് കൂടിയെടുത്ത് തക്ക് പറഞ്ഞ്